ഗുഡ് മോർണിംഗ് സുബ് ഉദാസനാഖവേവ വിളാവുതേ ദഹയായി വിനാദി അഠായി അപ്പി പട്ടങ്കാൻ ഹദന്നെ സത്തുട്ടു സിതിൻ ഫാമിലി പിടേ നാന ദേദുനു മാവത് അലുത് മാസയാക് പട്ടങ്കാൻ തിയെന്നേ ഇതിൻ അലുത് വിധിഹട ദേദുനു മാവത് പട്ടങ്കാൻ മാസ അലുത്തുനാ കേല ദവസ് അലുത്തുനാ കേല ഔറുദു അലുത്തുനാ കേല കിസിമ വെനസാക് വെന്നേ നഹ ഒയാട തിയെന്ന മഗേ ആദർ ദവസിൻ ദവസ യാദരേ വെടിയനോ വിതരായി ഏഹിന്ദ തമൈ ഹെമ ദാമ ദഹയ പഹുവെന കൊട്ട ഒയാവ ഒയാഗനെ ഒയാ കെമതിമ സിന്ദുടിക മേ പെത്തെൻ അരഗ ഇതി മേ ദവസല മൊകദ കരന്നേ അലുത് മാസയക് പടൻ ഗത്ത കില നേ സതിയ മേ ദവസക അലുത് മാസേ പടൻ ഗത്ത ഹന്ദ കോമത് നികൻ സാമാന്യ ദവസക് വഗേ മേ ദവസത് ഗിവാഗന യന്ന ഒയാ പ്ലാൻ കരഗന ഇന്നവ ദണ്ടിത് നേ അത് കോമഹരി ജൂലി മാസേ പലവെനിദാ ബദാദ ദവസ് බලන්නකෝ දන්නේම නැතුව 2026 අවුරුද්දේ හරියටම භාගයක් අපි ගෙවලා ඉවර කරා ඊය වෙනකොට ඒකත් එක්ක දැන් තව අවුරුද්දෙන් හරියටම භාගයක කාලයක් තවත් මාස 6ක් තමයි අපිට 2026 අවුරුද්ද ඉතුරු වෙලා තියෙන්නේ. තාම ඔයා plan කරපුවා මේ අවුරුද්ද ඉවර කරනවා කියලා. සමහර විට තාමත් පටන් අරගෙනවත් නැති වෙන්න පුළුවන්. එහෙනම් දැන් පටන් ගන්න. එතකොට අඩු ගානේ මාස 6කින් හරි ඔය පටන් ගත දේවල් අඩු ගානේ භාගයක් හරි ඉවර කරගන්න පුළුවන්. දේදුරු මාවතේ වැඩ ටික පටන් ගන්න හදන්නේ. සුපුරුදු විදිහටම යාට පුළුවන් මේ පැත්තට කෝල් කරන්න. එහෙම නැත්නම් WhatsApp message එකක් දාන්න පුළුවන් 0711 95 95 95ට. යන්න අපේ net fm facebook fan page එකට. දේදුරු මාවතේ අලුත්ුණු සින්දුව ඔන්න අපි දාලා තියෙනවා දේදුරු මාවතෙන් net fm facebook fan page එකේ ගිහිල්ලා ඒ පැත්තට comment එකක් අනිවාර්යෙන් දාන්න. එහෙනම් දවල් එක වෙනකන් ඔයා කැමතිම සින්දුත් එක්කමම ඉන්නවා. මම ජනී.

സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ വാട കിയാദിൻ സൂദാണ് മിന്നി കട്ടിയെ കത്തു കറകാ പുണേത് അപ്പൊ അന്ന ഹതന്നേ കോൽ കറബു കട്ടിയെ കത്തു കറകന്ന് മട മുളീമ കഥാകറി അപ്പേ കിതുൾ കോട്ടേ പ്രേമ സിരി അയ്യ ഈ ഏകുലങ്ങി അമ്മകെ നമകെ അന്ന മതക വേലാണി മട പ്രേമസിരി അയ്യകെ അമ്മ ഗുണവതി ഗുണക് ആദരിൻ മതക്കരന്നോണി ഇലങ്കട്ട് അപ്പൊ അസംഖ മല്ലി ഇലങ്കട്ട് ദിനൂഷ ഗണേഷ ചമിലാനി കിരണിന്ദു ബിംസര കട്ടിയമെ കത്തു കറകന്നു ബദുരളി ഇതാങ് അപ്പിട്ട് കഥാകറ അപ്പൊ അശോക അക്ക എയാകെ ദൂ രവീഷത്തെ മേവിലാവ് ദീദുനുമാവത്ത് സദ്യട്ട് മഹാഗന ഇന്നോകില തമായി കേ ഗുഡാ കാതറി നിക്കത്തു കര ഗന്നവ ദവൽ ലിക്ക വിനക്കന്നു ബലാഗന ഇന്ന ഗിന്ദര ഹെന്തേ വിനസ മുഖന്ത കേല ബലാഗന്ന ബദുള്ളെ കെട്ടവല ഇന്ദ സമന്ത സെലൂണ്ണകേ അപ്പേ സമന്ത അയ്യ മട കോല്ലെ കഗ്ഗത്ത ദാൻസല ദീല താമ മഹാൻസിയതി വങ്ങിത പയ പഹക് വിതർ ഐസ്ക്രീം ദാൻസലക് ദിന്നല് കേശാൻ മല്ലി ഇട്ട് പാസ് അപ്പേ സമന്തയ്യകെ അമ്മ വിമലാവതി വൈഫ് നിസാൻസല തരുന്തി ഇറാന്തി ദുവലതിന്നൈക്കതു കര കാരണവ വൽപ്പിട്ട് മുള്ളി നങ് ഉപാലി അയ്യാത് കഥാകര വൈഫ് ഇന്നോ ദമ്മി പുതാ ദുഷാൻ മിഹിരംഗ പുതാലതിന്ന കട്ടിയമെക്കതു കര കാരണവ വാട്സപ്പിക്കെ മെസ്സേജസ് ഗുഡാക്ക് വില്ല തീയണു ഹായ് ഗുഡ് മോർണിംഗ് ജനി ബോയ് അനേ കറന്ന ബെഹനീതിൻ ഇല്ലാന്ന കറിമ സിന്ധു അതുണ്ണണി ചമോദിക്ക് പുതാകിനമ ജനി ബലണ് കൊച്ചര ലസ്സന നമത്ത് താളത്തിന്ന് കേല എയാട്ട് താമ മാസ പഹായിലു മങ്ങിയ പട്ടളവ കത്തന ഇതിൻ ജനിക്ക് വകമം മതക് വെന്നേ മട മാവ് ഗുഡ് മോർണിംഗ് ജനി ലസ്സന സിന്ധുവക് തന്നെ അനുരാധപുര ഇതം സന്തലി തമായി മെസ്സേജ് ഒക്കെ താളതി എന്നേ ദങ് അവിടെ സന്തലിക്കണ കീവന സിന്ധുക്കു തീനഹന്ന് സന്തലിയുടെ സത്യാഗാനെ വകെ അവിടെ തന്നെ പുലുവങ്ങിയ സിന്ധു മഹാന ഗമം അവ അഹകന ഇന്നവ ജനി അപേ ഗന്തുണേ ഇതാ കൗശല്യ തമൈ മെസ്സേജ് ഒക്കെ താലതി പൗലി ഹെമോമായി കൗശല്യമായി ഗുണ കാതറിന്നെ സിന്ധുവട്ടെ കതുക്കറ കന്നുവാ

കൗമുദ വിശ്വാസകരാണ്. ഒയാ മകിയ വില ഏക പുതുമയാക്ക് നവേത് പുതുമയാക്ക് തു മേരെ സാമനെ മേ തേരെ സാമനെ ഒയാ മകേ സരാ മാങ്ങോയാകെ സരാ.